അവരെ ത്യാഗ് ചോഡ് ഫാരഗസ് ബാൻ പോർച്ച ഈസ്റ്റർ കഗ ഹൈ ഓണർഷ പോർച്ച ഈസ്റ്റർ വർമ്മജരാഗസ് സ്വസ്ന ഇരിജ ഹുൻ തരസ് ഞാനോ കലുയ കുരുഷ്ടേജ് വശദുഷ്ടേയ കുരുഷ്ടേര ഫാദായ സ്വസ്ന ഇരിജ ഹുൻ തരസ് ഞാനോ കലുയ കുരുഷ്ടേജ് വശദുഷ്ടേയ കുരുഷ്ടേര ഫാദായ ഹരിക്ചൂർ.